0: நான் ஒரு செட் ஆஃப் க்வெஸ்சன்ஸ் கேட்கறேன், நீங்க ஆன்சர் ஆக்கோகில்ல, அதுக்கு நீங்கமே அதுக்கு ஆன்சர் ஆக்கோகுல்ல. செல்ஃப் மனசுல ஆன்சர் இருந்து நிறுத்தித்து, ஆன்சர் சிம்பிள், எஸ் ஆர் நோ. ஆ க்வெஸ்சன் பண்ண நீங்க அது அனலைஸ் ஆக்கி, தங்கந்த ஒரு சிச்சுவேஷனுக்கு அனலைஸ் ஆக்கித்து, அது எஸ்ஸா நோ மாண்டு திங்க் ஆக்கித்து, ஆனஸ்டா இது ஆன்சர் ஆக்கோரு. ஓகே, ஃபர்ஸ்ட் க்வெஸ்சன், டு யூ கிளிக் செல்ஃபி வித் யுவர் பெஸ்ட் ஃப்ரெண்ட்? நீங்கள பெஸ்ட் ஃப்ரெண்டு அல்லையும் ஃப்ரெண்ட்ஸ் விட்டா செல்ஃபி எடுக்கிறாரா? க்வெஸ்சன் நம்பர் டூ, டு யூ கிவ் யுவர் ஃபோன் டு யுவர் பெஸ்ட் ஃப்ரெண்ட்? நீங்களே பெஸ்ட் ஃப்ரெண்டு அல்லையும் ஃப்ரெண்டுக்கு நீங்கள் ஃபோன் கொடுக்குறாரா? வந்து கேட்டிங்க, லாக் ஓப்பன் ஆக்கித்தா ஃபோன் கொடுக்குறாரா? க்வெஸ்சன் நம்பர் த்ரீ, டு யூ கிவ் யுவர் பெஸ்ட் ஃப்ரெண்ட் சர்ப்ரைஸ் ஆர் கிஃப்ட்? நீங்கள ஃப்ரெண்டுக்கு என்ன கிஃப்ட் கொடுக்குறாரா, சர்ப்ரைஸ் கொடுக்குறாரா? இல்லை அங்கே தாட் பண்ணா கிளியராக கொடுத்துருங்க, அங்கே ஒரு தாட் இந்த இங்கே கொடுக்கணும், நண்ட ஃப்ரெண்டுக்கு இன்னொரு கிஃப்ட் கொடுக்கணும். இது எல்லாத்துக்கும் எனக்கு நீங்க ஆக்கியங்கு அல்லது நீங்க நிறுச்செங்கும், எஸ் ஆ நோமா திங்க் ஆக்கித்து இடோர். க்வெஸ்சன் நம்பர் ஃபோர், டு யூ ஆஸ்க் யுவர் பெஸ்ட் ஃப்ரெண்ட் டு சூஸ் அன் அவுட் ஃபிட் ஃபார் யூ ஆர் ஆஸ்க் தி ஒப்பீனியன்? ஒரு ஷாப்பிங்கு போய்த்து நீங்கள ஃப்ரெண்டரை வில்ச போய்த்து, நக்கு ஒரு ட்ரெஸ் செலக்ட் ஆக்கு, ஷாப்பிங் ஆகும், நக்கு ஒரு ட்ரெஸ் செலக்ட் ஆக்குன்ட்டு அவனோட சென்றாரா, அல்லது நீங்க ட்ரெஸ் இட்டு எங்கே காண்டுன்ட்டு அவனோட கையில் ஒப்பீனியன் எடுத்துறாரா, அல்லது அங்கே எடுக்கிறாரா? Do you hang out with your best friend or friend? Parthu pondara, chutrara, meet avrara? Question number 6. Do you joke or share laughter with your best friend? Joke akrara, chirchitte, and or mahol ishtapadrara, akrara, endayengum? Yes or no? Think I get answer akor. Do you share a meal with your best friend? Chenengi, yodem food tinno pondara, edem pudhi cafe open air bidi, yeng avadu poi tinno pondara, and or plan ikra, alen konthu tindrara, பார்சல் பிரதர் ஆர் சிஸ்டர் நீங்களோ பிரதர் ஆர் சிஸ்டர் ஒட்டிக்க செல்ஃபி எடுத்துறாரா? ஃபங்க்ஷன் ஐதிக்கு ஜஸ்ட் போஸ்ட் ஆகிற ரீசன்கள் ஏனமே ஒரு எல்லாரும் சேரியார் ஒரு செல்ஃபி எடுத்தாரா? டியூ கிவ் யுவர் ஃபோன் டு யுவர் சிப்ளிங்ஸ்? எல்லாங்க மூத்தங்க ஃபோன் கொடுக்குறாரா? டியூ கிவ் யுவர் சிப்ளிங்ஸ் அ சர்ப்ரைஸ் ஆர் அ கிஃப்ட்? சிப்ளிங்ஸுக்கு எல்லாங்க மூத்தங்கு சர்ப்ரைஸா இல்லை கிஃப்ட் கொடுக்குறாரா? எப்போ நிச்சயதாங்க இருந்தாரா, ஒரு சர்ப்ரைஸ் ஆக்கணும், ஒரு கிஃப்ட் கொடுக்கணும், கெப்பாசிட்டி இல்லைங்க, ஜஸ்ட் ஒரு மனசில் தாட் ஆகி உண்டா எனக்கு நீங்க கொடுக்கணும். Do you ask your siblings? நீங்க சிப்ளிங்ஸ் இட்டா நீங்க ஷாப்பிங் பில்ஸ் போய்த்து ஏதோ ட்ரெஸ் செலக்ட் ஆக்கோக அல்லங்க அவட ட்ரெஸ் பர்ச்சேஸ் ஆகி எங்க காண்டு ஒப்பீனியன் கேட்டாரா? ஷாப்பிங்லு மாவு எடுத்தோ பந்தாங்க மைத்திக்கு அவுத்துலு எனிவேஸ் அங்க ஒப்பீனியன் கேட்டாரா, இது எங்க காண்டு இது ஓகேமா ஒப்பீனியன் கேட்டாரா? Do you hang out with your siblings? சுத்தோ போண்டாரா அல்லங்க அங்கத்தோட போய் டைம் ஸ்பெண்ட் ஆக்குறாரா? அல்லேன் பிளான் உண்டா, ஒரு ட்ரீம் உண்டா, நங்க இங்கே நீ சுத்த போகணும்? ஓகே, நெக்ஸ்ட் க்வெஸ்சன், டு யூ ஷேர் அ லாஃப்டர் ஆர் ஜோக் வித் யுவர் சிப்ளிங்ஸ்? எல்லாம் முதல் ஒட்டி எதை சித்து எதை மிசேஜ் வந்து சிரிக்கிறோமா, ஜோக் ஆக்குறோமா, இங்கே என்ன உண்டா, அங்கே ஒரு மாஹோல் தச்சு இங்கே என்ன? டு யூ ஷேர் அ மீல் வித் யுவர் சிப்ளிங்ஸ்? எவ்வளோ போயிட்டு தின்னுறாரா அல்ல ஆர்டர் ஆக்கி அவுத்து தச்சு தின்னுறாரா? ஓகே, டு யூ பிளே வித் யுவர் சிப்ளிங்ஸ்? கரெக்ட் அல்ல, மொபைல் லாவ் அவுத்து லாவ் எனி கேம் ஐ திக்கு சிம்பிள் ஐ சிம்பிள் கேமும் ஐ திக்கு. Does your siblings share their problems with you? Most important question. Ningalo siblings, ningalo brother, sister, band, thangalo problems ningalda children. Introduction session lo different ayitho na add ayithindi patta. Ella mundu peer solraari, unit evadro bandro, alle endro position, whatever. Best friend antar onnu forcefully add akpatiro. Subey vanthu. Ortha engu, nando sibling, nando brother, nando sister, nando best friend antar sendrar. Aaru chunthilla. நண்டோட்ட ஃபோர்ஸ் ஆக்கியார் இன்ட்ரடியூஸ் ஆக்கி நான் ஓடி அதுக்கு ஐத்திக்கர் நான் அவட சொன்னேங்க சஸ்பென்ஸ் மிஸ் ஆகும் இது ரியாலிட்டி ஐத்திக்கர் ஃப்ரெண்ட்ஸுக்கு எத்தனை இம்பார்ட்டன்ஸ் கொடுத்தவரலாம் சிப்ளிங்ஸுக்கு எத்தனை இம்பார்ட்டன்ஸ் கொடுத்தவரலாம். ஸோ திஸ் பிரிங்ஸ் மீ டு மை டாபிக் நான் டாபிக் ஐத்திக்கரு சிப்ளிங்ஸ் அவர் பிஎஃப் சொன்னேங்க பெஸ்ட் ஃப்ரெண்ட்ஸ் ஃபார் எவர் ஈ சென்னல் இது ஒரு ரியாலிட்டி ஐத்திக்கர் அல்லே இது கரண்ட்லி ஆயிண்ட் உள்ள அவஸ்தை ஃப்ரெண்ட்ஸுக்கு எத்தனை இம்பார்ட்டன்ஸ் ஃபேமிலிக்கு எத்தனை இம்பார்ட்டன்ஸ் எந்த எந்த இங்கே ஆயிட்டுள்ளோ நாங்கள் அனலைஸ் ஆக்கோக்குள்ளோ வாய் எந்த இங்கே ஆயிட்டுள்ளோ ಒಂದು ರೀಸನ್ ಐತಿಕ್ರಿ, ಮೈಂಡ್ ಸೆಟ್. ಇದು ಎಪ್ಪಲ್ ಬಿನ್ನಮ್ಮ ಬಂದವಲ್ಲ ಮೈಂಡ್ ಸೆಟ್ ಐತಿಕ್ರಿ. ಚಿರಿಯಿಕೊಂಬೋ ಕಿಡ ಒಯ್ತಿಕ್ಕೊಂಬೋ ಅವ್ನ ಉಮ್ಮ ಚಂದದೇ ಇಲ್ಲ, ಉಮ್ಮ ಚಂದದ ಸರ್ವಸ್ವ ತೀಂತು ಅದರಂಡಿ ಅಪ್ಪ ಇನ್ನೂರ ಆರು ಚಂದಿಂಗ್ ಅವ್ನು ಕೇಕಿಲ್ಲ. ಒಂದು ತೆಲ್ಲು ಬೆಲ್ಲಿ ಅವರ ಪ್ರೈಮರಿ ಸ್ಕೂಲು ಅಟೆಂಡ್ ಅವರ ನರ್ಸರಿ ಪ್ರೈಮರಿ ಅಂಡ್ ಮೊದಲು ನರ್ಸರಿ ಅವಡೊಂದು ಟೀಚರ್ ಎಂದ್ರೆ ಚಲ್ರು ಅದೇ ಫೈನಲ್. ಎಂದು ತಪ್ಪು ಪಡಿಪಾಟಿತ್ತು ನಿಂಗೆ ಎತ್ತರ ಕರೆಕ್ಟ್ ಹಾಕೋಪೋ ಹಿಂಗೆ ಉಮ್ಮ ಅವಟ್ಟು ಆರು ಚಂದಿಂಗ್ ಅವ್ನು ಕೇಕಿಲ್ಲ. ತೆಲ್ಲು ನೆಕ್ಸ್ಟ್ ಪೋಂಡ ಚೇಂಜ್ ಆಯೋ ಬಂಡ ಟೀಚರ್ಸ್ ಒಪೋಸ್ ಹಾಕೋ ಸ್ಟಾರ್ಟ್ ಆಗ್ರೆ ಟೀಚರ್ ಅದು ಕೇಕಿಲ್ಲ. ಅವ್ರು ಸರ್ಟೇನ್ ಪೀರಿಯಡ್ ಗೆತ್ತರ ಅಡೋಲೆಸೆನ್ಸ್ ಪೀರಿಯಡ್ ಚಲ್ರ ಟೀನೇಜ್ ಟೀನೇಜ್ ಅಂತ 13 to 19 ಈ ಏಜ್ಗೆ ಎತ್ತೊಂಬೈತಿಕ್ರಿ. ಅಂಕೆಲ್ಲೊಮ್ಮೆ ಫ್ರೆಂಡ್ಸ್ ಫ್ರೆಂಡ್ಸ್ ಚಂದಿಂಗ್ ತೀಂತ್ ಜೀಮ ಇನ್ನು ಆರು ಎಂದ್ರೆ ಚಂದಿಂಗು ಕೇಕಿಲ್ಲ. ಫ್ರೆಂಡ್ಸ್ರ ಬಲ್ಕ ಫೈನಲ್ ಎಲ್ಲಾತು ಫ್ರೆಂಡ್ಸ್ ಬೇನ್ ಇದ್ರ ಪಿನ್ ಇನ್ನೊರು ಏಜ್ ಬಂಡ್ ಅವ್ನು ರಿಯಲೈಸ್ ಹಾಕ್ರ ಅಗೇನ್ ಅವ್ನ ಫ್ಯಾಮಿಲಿಗೆ ಅವ್ನ ಬ್ರದರ್ಸ್ ಅವ್ನ ಸಿಸ್ಟರ್ಸ್ಗೆ ಇಂಪಾರ್ಟೆನ್ಸ್ ಕೊಡ್ಕ್ರ ಡೆಫಿನೆಟ್ಲಿ ಕೊಡ್ಕ್ರ. ಬಟ್ ಆ ಏಜ್ ಎಪ್ಪ ಚಲ್ರದೈತಿಕ್ರ ಕ್ವಶನ್ ರಿಯಲೈಸ್ ಎಪ್ಪ ಅವರು ಅವ್ನು ಎತ್ತರ ಬೇಗ ರಿಯಲೈಸ್ ಹಾಕ್ಯ ಅತ್ತರ ಗೆಂದ್ಯ ಎತ್ತರ ಲೇಟ್ ರಿಯಲೈಸ್ ಹಾಕ್ಯ ಅತ್ತರ ಅವ್ನ ಲೈಫಲ್ಲಿ ಲಾಸ್ ಐತಿಕ್ರ. ಲಾಸ್ಟ್ ಸೆಷನ್ ಕೇಟಾರ್ ಅಬ್ಬಮ್ಮ ಮೌತ ಎಲ್ ಪಿನ್ನ ರಿಯಲೈಸ್ ಆಗಿತ್ತು ಎಂದು ಕಾರಿ ಇಲ್ಲ ಅಂತ ಅದೇ ಬೋಲ್ತ ಅವಸ್ಥೆ ಐತಿಕ್ರಿ. ಇದು ಇನ್ನೋರು ಇದಕ್ಕೆ ಇನ್ನೋರು ಮೇಜರ್ ರೀಸನ್ ಉಂಟು ಎಸ್ಪೆಷಲಿ 20 ಯೂತ್ ನಂಗೆ ಕಂಟೆಂಟ್ ಕನ್ಸ್ಯೂಮ್ ಹಾಕ್ಯವಲ್ಲ ನಂಗೆ ಕೊರೆ ಕಂಟೆಂಟ್ ಕನ್ಸ್ಯೂಮ್ ಹಾಕ್ಯವಲ್ಲ ಆನ್ಲೈನ್ ಲಾವಟ್ಟು ಓ ಟಿ ಟಿ ಲಾವಟ್ಟು ಎಂದು ಮಾವಟ್ಟು ಆ ಕಂಟೆಂಟ್ ನಂಗಲ್ಲ ಮೈಂಡ್ರು ಕರೆಕ್ಟ್ ಹಾಕ್ಯೋ ಉಂಟು ನಿಂಗೆ ಸ್ಮಾರ್ಟ್ ಇಲ್ಲ ನಿಂಗೆ ಎಂದ್ರೆ ಪಿಡಿಯವರು ನಾ ಚೆಲ್ಲಗೆ ಎಂದ್ರೆ ಉದ್ದೇಶಿಕ್ರೆ ಚೆಲ್ಲ ಕಂಟೆಂಟ್ ಎಂದ್ರೆ ನಿಂಗೆ ಪಿಡಿ ಉಂಡು ಈ ಕಂಟೆಂಟ್ ನಂಗಲ್ಲ ಕಾನ್ಸೆಪ್ಟ್ರು ಚೇಂಜ್ ಹಾಕ್ಯೋ ಉಂಡು ಈ ಸಿಬ್ಲಿಂಗ್ ಚೆಲ್ಲ ಕಾನ್ಸೆಪ್ಟ್ರು ಚೇಂಜ್ ಹಾಕ್ಯೋ ಉಂಡು ಬ್ರದರ್ ಸಿಸ್ಟರ್ ಚಲ್ರ ಫೀಲಿಂಗ್ ಚೇಂಜ್ ಆಕೆ ಉಂಟು ನಂಗೆ ಏನೋ ಪಡಿಪಾಟಿರ ನಂಗಲ ಫಿತ್ರತ್ಲಿ ನಂಗಲ ಫಿತ್ರತ್ಲಿ ಹೆಂಗನುಂಡ ಆ ಕಾನ್ಸೆಪ್ಟ್ರು ಇದು ಕರೆಕ್ಟ್ ಹಾಕಿದ್ದು ಚೇಂಜ್ ಆಕೆ ಉಂಡು ಒಕ್ಕ ಅಲ್ಲ ಇದು ಇದು ಅನಲೈಸ್ ಹಾಕಿದಾರ ಇಲ್ಲ ಪಿಡಿಲ್ಲ ಬಟ್ ಇಪ್ಪದಿಚ್ಚಿದ ಥಿಂಕ್ ಹಾಕಿ ನಿಂಗೆ ಪಿಡಿಯಾವು ಇದೈತಿಕ್ರೆ ವೈ ಚೊಮ್ಮುಂಡು ಬಟ್ ಮೇಜರ್ ಜನ ವೈ ಚಂದೆ ನೆಕ್ಸ್ಟ್ ಚಲ್ರ ವಾಟ್ ನೆಕ್ಸ್ಟ್ ಲೈಲ್ ಐತಿಕ್ರೆ ವಾಟ್ ವಾಟ್ ಚಂದಂಗೆ ಇದ್ರ ಕಾನ್ಸಿಕ್ವೆನ್ಸ್ ಅಂದ್ರು ಈಗ ನಾ ಹೆಂಗೆ ಪ್ರಾಬ್ಲಮ್ಸ್ ಅಂದ್ರು ಒಂದು ಪ್ರಾಬ್ಲಮ್ ಐತಿಕ್ರಿ ಸಮಯಕ್ಕಿಲ್ಲ ಅವ್ರ ಎನ್ವಿರಾನ್ಮೆಂಟ್ ಸಮಯಕ್ಕಿಲ್ಲ ಎಪ್ಪಲ್ ಅವತ್ತು ಪೊಂಡಿಂಗ್ ಕಿರಿಕಿರಿ ಅವತ್ತು ಹೋಗಿ ಇಷ್ಟ ಮೇಲೆ ಪರ್ತೇ ಇಕ್ಕೋಗಿ ಇಷ್ಟ ಫ್ರೆಂಡ್ಸ್ ಟಿಕ್ಕೋಮ್ ಇಷ್ಟ ಅವತ್ತು ಪೋಂಡೆ ಚಲೋ ಬೇಕಾಸ ಪೋ ಹೆಂಗ್ ಸೀದ ರೂಮ್ ಹೋಯ್ತು ನಂಗಲ್ಲ ಅಲ್ಲೈತೆ ನಂಗಲ್ಲಿ ಮೊಬೈಲ್ ಐತಿ ಚಿತ್ ನೋಕಿ ಹೋಗಿ ಅದ್ಲು ಹೋಯ್ತು ಅವ್ರ ಫ್ರೆಂಡ್ಸ್ ಟೆಂಪಲ್ ಕವರ್ ಕರೆಕ್ಟ್ ಇದು ಈ ಅವ್ರ ಸಿಚುವೇಶನ್ ಅವರ ಅವತ್ತು ಪೋಂಡ ನಂಗೆ ನಂಗಲ್ಲ ಮೊಬೈಲ್ ಬಿಸಿ ಹಂಗನ ಫೀಲ್ ಬಂಡು ಅವತ್ತು ಪೋಯಬಲ್ ಆ ಫೀಲ್ ಬಂಡು ರೀಸನ್ ಎಂದೈತಿ ನಂಗೆ ಅಂತ ಎನ್ವಿರಾನ್ಮೆಂಟ್ ಹಾಕಿತ್ತಿಲ್ಲ ನಂಗೆ ಹಂಗಂತ ಎನ್ವಿರಾನ್ಮೆಂಟ್ ಹಾಕೋಕೆ ಕ್ರಿಯೇಟ್ ಕೋಶಿಸು ಆಗಿದ್ದಿಲ್ಲ ಇದು ಅವ್ರ ಕಾನ್ಸಿಕ್ವೆನ್ಸ್ ಐತಿಕ್ರಿ ನಂಗೆ ಅವತ್ತು ಟೈಮ್ ಸ್ಪೆಂಡ್ ಹಾಕೋ ಇಷ್ಟ ಇಲ್ಲ ಯಾರ ಪರ್ತ್ ಸ್ಪೆಂಡ್ ಹಾಕೋ ಸೆಕೆಂಡ್ ಅವ್ರ ಕಾನ್ಸಿಕ್ವೆನ್ಸ್ ಮೇಜರ್ ಕಾನ್ಸಿಕ್ವೆನ್ಸ್ ಇಪ್ಪತ್ತು ಎಸ್ಪೆಷಲಿ ಲೇಡೀಸ್ ಸಿಸ್ಟರ್ಸ್ ಇಂದಂಕೆ ಅವತ್ತು ಪೆಣ್ಮಕ್ಕ ತೆರು ತಪ್ಪಿಕೊಂಡಾರ ಬಿಕಾಸ್ ಪೆಣ್ಮಕ್ಕಲು ಫಿತ್ರತ್ ಹಂಗೆ ಎಪ್ಪಲು ಕೇರ್ ಎಕ್ಸ್ಪೆಕ್ಟ್ ಹಾಕ್ರಾರ ಹಂಗಲ್ಲ ಆರು ಕೇರ್ ಹಾಕ್ರಾರ ಹಂಗೆ ನೋಕರು ಹಂಗೆ ಬಾರಂದು ಬಂಡ ಹಂಗಲ್ಲ ಚಂದದ ಪಲ್ಕ ಬಂದ ಹಂಗಲ್ಲಿ ಕೇರ್ ಹಾಕಿ ಹಂಗೆ ಅದೇ ಮೈ ಈ ನಂಗಲ್ಲ ಈ ಬಿಹೇವಿಯರ್ ನಂಗಲ್ಲಿ ಈ ಬರ್ತಾವ್ಲು ಅವತ್ತುಲ್ ಮಿಸ್ ಅವ್ರು ಪೇರೆಂಟ್ಸ್ ಬಿಸಿ ಇಕ್ವಾರ ನಂಗೆ ಸಿಬ್ಲಿಂಗ್ಸ್ ಆಯಂಗ ನಂಗೆ ಇದ್ರ ಗಮನ ಕೊಡ್ಕೊಂಡಂಬೋ ಇದು ಅವಡ ಮಿಸ್ ಅವ್ರು ಅವ್ಡ ಹಂಗೆ ಕಿಟ್ಟಿಲ್ಲ ಅದಕ್ಕೆ ಬೇನೆ ಅವ್ರ ಪೆಣ್ಣಿಗೆ ಕೇರು ಅವ್ರ ಆನ್ಗೆ ಸಪೋರ್ಟ್ ಅವ್ರ ಆನ್ ಎಕ್ಸ್ಪೆಕ್ಟ್ ಆಗ್ರೆ ಎಪ್ಪಲ್ ಸಪೋರ್ಟ್ ಅವ್ನೋರ್ ಡಿಸಿಷನ್ ಲ ಅವ್ನು ಏದ ಹೆಂಗ್ ಅವ್ರ ಫೀಲ್ಡ್ ಅಲ್ಲ ಅವ್ನ ಸಪೋರ್ಟ್ ಎಕ್ಸ್ಪೆಕ್ಟ್ ಆಗ್ರ ಅವ್ನ್ ಎಪ್ಪ ಸಪೋರ್ಟ್ ಕಿಟ್ಟಿಲ್ಲ ಅವ್ನು ಅಪ್ಸೆಟ್ ಅವ್ರ ಅವನು ಬೇರೆಯವ್ರ ಮಾತ್ರ ತೇಡೋಕೊಂಡ ಸಿಮಿಲರ್ಲಿ ಪೆಣ್ಮಕ್ಕ ಅಣ್ಮಕ್ಕ ಹಂಗ ಈ ಅವತ್ತುಲ್ ಕಿಟ್ಟಂಡಂಬೋ ಈ ಕೇರು ಈ ಸಪೋರ್ಟ್ ಹಂಗ ಪರ್ತು ತೇಡ್ರಾರ ಪರ್ತಾಲ್ ಬೇನಾಯ್ತ ರೆಡಿ ಉಂಡು ಕಾತೋ ಇಕ್ರಾರ ಹಂಗಲ ಸೈಡ್ಲಿ ತೆಲ್ಲು ಕೇರ್ ಕಿ ಫೇಕ್ ಐತಿಕ್ಕು ಫೇಕೆ ಹಂಗಲ ಫಾಯ್ದತ್ಗೈತ ಹಂಗ ಕೇರ್ ಹಾಕ್ರಾರ ಈ ಪೆಣ್ಮಕ್ಕ ಹೂಲ್ರಾರ ಅವಡೆ ಮೆಜಾರಿಟಿ ಆಯ್ತುಲ್ಲು ಆಯುಂಟುಲ್ಲು ಇಪ್ಪ ಮೇನ್ ರೀಸನ್ ಇದೇ ಐತಿಕ್ರಿ ಆನ್ ಆವಟ್ಟು ಪೆನ್ ಆವಟ್ ಅವತ್ತುಲ್ಲು ಅವತ್ತರ ಎನ್ವಿರಾನ್ಮೆಂಟ್ಲಿ ಎಪ್ಪ ಕೇರ್ ಕಿಟ್ಟಿಲ್ಲ ಎಪ್ಪ ಸಪೋರ್ಟ್ ಕಿಟ್ಟಿಲ್ಲ ಅವ್ನು ಪರ್ತ್ ತೇಡಿಯೋ ಪೋಂಡ ಇದು ಇನ್ಸಾನ್ರ ಫಿತ್ರ ತಾವು ಎಂದ್ರೆ ಬೇಣ ಅವಡಿಗೆ ಅದು ಪೋಂಡೆ ಅವ್ರ ಮ್ಯಾಗ್ನೆಟ್ ಬಲ್ ಅಟ್ರಾಕ್ಟ್ ಆಯೋ ಪೋಂಡು ಕಂಟ್ರೋಲ್ ಆಗಿದೆ ಅವ್ರದ್ದಲ್ಲ ಅದು ನ್ಯಾಚುರಲ್ ಐತೆ ಬಂಡ್ರಿ ಇದು ಅವ್ರ ಕಾನ್ಸಿಕ್ವೆನ್ಸ್ ಐತಿಕ್ರಿ ನೋಯಿಂಗ್ಲಿ ಅನ್ನೋಯಿಂಗ್ಲಿ ಡೈರೆಕ್ಟ್ಲಿ ಅವ್ರ ಇಂಡೈರೆಕ್ಟ್ಲಿ ನಂಗೆ ರೀಸನ್ ಆಯಿಂಟುಲ್ಲ ಅದಕ್ಕೆ ಕಾನ್ಸಿಕ್ವೆನ್ಸ್ ಊಡಿಗೆ ನಿಪ್ಪಾಡಿತ್ತು ನೆಕ್ಸ್ಟ್ ಐತಿಕ್ರಿ ಹೌ ಹೌ ಚೆನ್ನ ಹೆಂಗೆ ಹೆಂಗನೆ ಎಂದ್ರು ಹೆಂಗನೆ ನೋ ಅದು ಕಾನ್ಸಿಕ್ವೆನ್ಸ್ ಅಲ್ಲಿ ಚೆನ್ನೆ ಎಕ್ಸ್ಪ್ಲೈನ್ ಹಾಕಿಯ ಕಾಸ್ ಎಕ್ಸ್ಪ್ಲೈನ್ ಹಾಕಿಯ ಕಾಸ್ ಅಲ್ಲ ಹೌ ಸೊಲ್ಯೂಷನ್ ಎಂದ್ರು ಫಸ್ಟ್ ಆ್ಯಂಡ್ ಫಾರ್ಮೋಸ್ಟ್ ಸೊಲ್ಯೂಷನ್ ನಂಗೆ ಸೆಲ್ಫ್ ಚೇಂಜ್ ಹಾಕ್ರೊಮ್ಮೆ ನಂಗಲ್ಲಿ ಆ್ಯಟಿಟ್ಯೂಡ್ರ ಚೇಂಜ್ ಹಾಕ್ರು ನಂಗಲ್ಲಿ ಥಾಟ್ ಪ್ರೊಸೆಸ್ರ ಚೇಂಜ್ ಹಾಕ್ರು ಆ ಒಲಿಂಬ ಕ್ವಶನ್ ಕೇಟೆ ಅಲ್ಲೇ ಈ ಸೆಲ್ಫ್ ಚೇಂಜ್ ಹಾಕ್ರೆ ಹೆಂಗ ಅನ್ಸುತ್ತೆ ಒಲಿಂಬ ಕ್ವಶನ್ ಅದರಂಡಿ ಎತ್ತರ ಕ್ವಶನ್ಸ್ ಉಂಡು ಅನಲೈಸ್ ಹಾಕೋರ್ ಆ ಒರ್ ಕ್ವಶನ್ಗೆ ಇಂಪ್ಲಿಮೆಂಟ್ ಹಾಕೋರ್ ಅದಕ್ಕೆ ಎಂದೂ ಪೋಂಡಿಲ್ಲ ഒരു ചെറിയ ടൈം പോണ്ട് ഒരു സെൽഫി സെൽഫി എന്തൊക്കെ ചെന്ന പിടി ഉണ്ടാ ഫോട്ടോ ആറായി എടുക്കുമ്പോ പോയി നിക്കറു സെൽഫി ആ മൂമെന്റ് പിർസ് ഞാൻ ഫോട്ടോ എടുക്കുന്നത് പ്രൊമോട്ട് ആക്കറല്ല ഫോട്ടോ എല്ലാരും എടുത്തുള്ളാർ ബട്ട് ഔത്തുരുത് അത് ഞങ്ങൾ പിർസത്തിൽ ഒരു സെൽഫി എടുക്കാൻ മൊബൈൽ എടുത്ത് അവനോട് ഹുദ് എടുക്കറു അഡിക്റ്റ് ആയോണ്ട് ചെല്ലറല്ല അഡിക്റ്റ് ആയോ ഫ്രണ്ട്സ് ഇട്ട് എടുത്ത് വയ്ക്കറ ഔത്തുള്ളു അതൊരു അപിർസത്തെ ഫീലിൽ എടുക്കറ സെൽഫി ഇത് ഇതിന് ബിഹൈൻഡ് സൈക്കോളജിയും ഉണ്ട് നെക്സ്റ്റ് എന്തോ തിന്നരുത് സിമ്പിൾ അവന്റെ പറത്ത കൊമ്പറു കൊമ്പം തൗത്തു ഒട്ടിക്ക് തെച്ച് തിന്നറു ഒട്ടിക്ക് തെച്ച് തിന്നറപ്പൈത്തിക്ക് പിർസപ്പാടി ആറോ എണ്ണത്തോൾ ഒരേ ടേബിൾ ഒരു ഫാമിലി ഒട്ടിക്ക് തെച്ച് തിന്നില്ലേ അവിടെ പിർസപ്പാടിക്കല്ലേ നണ്ടോ യങ്കർ സിസ്റ്റർ ചെറിയ ഒരു കോൺസെപ്റ്റ് ആക്കിയ ചൊല്ലേ അവൾ എയ്റ്റ് ആ നൈൻ ഇയർസ് ഇക്കുമ്പോൾ അവൾ ഹുദ്ദായി തോറാക്കിയ ഒരു കോൺസെപ്റ്റ് ഈച്ച് പ്രതി ഒരു തങ്ങ നാലാൾ ഞാൻ ബെല്ലിയോ നക്ക് മൂന്ന് സിസ്റ്റേഴ്സ് പ്രതി ഒരാൾക്ക് ടെൻ റുപ്പീസ് ബജറ്റ് യാറെന്തില്ല ടെൻ റുപ്പീസ് ബജറ്റ് അങ്ങ് പോയിട്ട് ഒരു ഐറ്റം പേർച്ചേസ് ആക്കി പറഞ്ഞു തിന്നരുത് മാത്രം ബരന്ത് എടുത്ത പറയില്ല തിന്നരുത് എടുത്ത പറഞ്ഞു അത് ഇന്നൊരാൾക്ക് പിടിയാവ തീര സർപ്രൈസ് ആയി തീക്കർ ബന്ത് ടേബിളിൽ തീക്കറ ഒരു ടൈം ഫിക്സ് ആക്കറ അതൊക്കെ ഒരു ഇൻവിറ്റേഷൻ പോലുമല്ല ബണ്ട് കയ്യിൽ ചിത്രം എല്ലാം ആക്കിത്ത് ഒരു സെവൻ ഓ ക്ലോക്ക് ആ മകറിൽ പിന്നെ ബന്ത് ടേബിളിൽ തീക്കറ അത് വീഡിയോ എല്ലാം ഓൺ ആക്കറ് ലിറ്ററലി നിങ്ങളുടെ പുറത്ത് പോയിട്ട് ഒരു ഒക്കേഷൻ എനിക്ക് നോക്കറ റിയാലിറ്റി ഷോ എല്ലാം അത് ഫേക്ക് ആയി തീക്കു ഒരു ഫീൽ ഞങ്ങൾ ഒരു ഉൽഗത്ത പണ്ട ഫീൽ നാലാളുടെ പേര് എഴുതറോ ഒരു ചീട്ടിൽ ആ ചീട്ട് ഇടറു ഓരോരുത്തർ പിക്കാക്കോ ആ ചീട്ടിൽ ആറ് പേര് ബണ്ട അങ്ങനെ പോകുന്ന ഫുഡ് ഇയാൾക്ക് ഓൻ തിന്നോക്ക് സിമ്പിൾ കോൺസെപ്റ്റ് ചൊല്ലുമ്പോ വലിയ ഇതൊന്നും ആവില്ലേ ബട്ട് ആക്കി തമ്പോ ഒരു ഫീല് വേറെ ആ തിന്നുമ്പോ മാത്രം ഷെയർ ആക്കി തിന്നറ എന്തിനാ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ആക്കോ കിട്ടു പോണ്ട എന്തോ ടെൻ റുപ്പീസ് ഒരു ഹാഫ് ആൻ അവർ ആ ഒരു അതിൽ കിട്ടുന്ന ഫീല് അതിൽ കിട്ടുന്ന ഇൻക്രീസ് ഓർ പിർസ ഇത് എവിടെയും കിട്ടില്ല അത് എക്സ്പീരിയൻസ് ആക്കിത്തേ കിട്ടോ ഞങ്ങൾ അത് കിഞ്ഞെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അത് കിട്ടോ ക്ലാസിക് എക്സാമ്പിൾ അയച്ചല്ലേ മൂസ അലൈഹി സ്സലാം പിടിയുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും മൂസ അലൈഹി സ്സലാമുക്ക് അല്ലാഹു തൂരിസിനോടെ പർവ്വത്ത് വാലിയിൽ വിളിച്ചിട്ട് നുബുവത്ത് കൊടുക്കുമ്പോൾ അതിലൊരു റിക്വസ്റ്റ് ആക്കുക എന്തായിരിക്കും ആ റിക്വസ്റ്റ് നിന്റെ ബ്രദറോ നിന്റെ സാത്തായിത്ത് തരുന്നുണ്ട് അയാൽ കോൺഫിഡൻ്റ് ആയിത്ത് അയാളോ ക്ലോസ് എയ്ഡ് ആയിത്ത് അയാൾ സെലക്ട് ആക്കി അയാളുടെ ബ്രദർ ആയിത്തിക്കർ എക്സാമ്പിൾ നമ്പർ വൺ എക്സാമ്പിൾ നമ്പർ ടു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫോസ്റ്റർ സിസ്റ്റർ പേരെന്തോ അലിമർ അലി അള്ളാണ് ഐമറ മോൾ ആയിത്തിക്കർ അത് കഴിച്ചോ ഫോസ്റ്റർ സിസ്റ്റർ ഐമറ പേരെന്തോ ഷൈമർ അലി അള്ളാണ് എക്സാക്ട് ആയിരിക്കും ബട്ട് ഐമറോ ആക്ച്വൽ പേരല്ല പിർസത്തിൽ വെച്ച പേരായിത്തിക്കറത് ഇങ്ങനെ കുറെ ടൈം സെപ്പറേറ്റ് ആയിത്തിക്കറ ഹുനൈൻ ബാറ്റിൽ ആയിത്തിക്കർ അങ്ങനെ ക്യാപ്റ്റീവ് ആയിത്ത് ബണ്ടോ ക്യാപ്റ്റീവ് ആയിത്ത് ബന്ധിക്കും അയമ ചോ നക്കിന് മീറ്റ് ആവുന്നുണ്ട് പെർമിഷൻ കൊടുക്കും ബണ്ട് ഞാൻ നിങ്ങളെ ഫോസ്റ്റർ സിസ്റ്റർ ഉണ്ട് എങ്ങനെ പ്രൂവ് ആക്കറണ്ട് ഇങ്ങനെ ചെറിയക്കൊമ്മ നന്റെ മുതുക കടച്ച ചിണ്ടുക മുണ്ട് നന്റെ മുതലുണ്ട് നിപ്സാൽ ചിരിക്കർ സ്മൈലാക്കർ കാലി അവർ പെങ്ങളുടെ ഒരു ട്രീറ്റ് ആക്കിയ വേങ്ങനെ പിടിണ്ട ബന്നപ്പ നിപ്സാൽ ഷർട്ട് എടുത്തിട്ട് അവിടെ വിരിച്ചു കൊടുക്കറത് ഈ കോക്ക് ഇതിലേക്ക് പിർസപ്പുണ്ടോ ആക്ഷൻ പൽക്കത്തിൽ ചൊന്ന് കാറിയില്ലേ എത്ര ആൾ ഉമ്മ എത്ര ആൾ പിർസാക്കറക്കെയുള്ള കൈവൈത്തിയാറ് ഹഗ്ഗാക്കിയറക്കേക്കും ഇല്ല ആക്ഷൻ എവിടുത്തോളം ആക്ഷൻ ഡെവലപ്പ് ആക്കില്ലേ പിർസ പറ ചാൻസ് ഒക്കെ ഞങ്ങളെ കയ്യിൽ ആക്ഷൻ ഇല്ല ഇതൈത്തിക്കർ റീസൺ ഇതൈത്തിക്കർ കോൺസിക്വൻസ് നാ കൊറിയ നിങ്ങൾക്ക് ചെന്നു ഹൗ ടൈമർ ലിമിറ്റ് കൊറിയ ഹൗ ചെന്നു ഈ എങ്ങനെ പർത്ത് പറ ആ നൈൻ ക്വസ്റ്റ്യൻസ് അനലൈസ് ആക്കി അതൊക്കെ എത്രമോ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആഡ് ആക്ക ഈ ചൊന്നു നിങ്ങൾ വെച്ചിട്ട് അനലൈസ് ആക്കും ഡെഫിനറ്റ്ലി ഒരു മുജുകര ഫീൽ പണ്ട് എങ്ങനെ ഇത്ര തോൽ ഇല്ലാത്തതാക്കിയോ നിങ്ങൾക്ക് ഈ പൽക്ക പറയത്തുള്ള ഞാൻ ഇത് വെച്ചിട്ട് പൽക്ക പറയത്തുള്ള ഞാൻ ഇതേ കണ്ടീഷനിൽ ഇന്നേ ഔത്തും ഒരു സാസും ഇല്ല ഞങ്ങളുടെ പൽക്കയിൽ എന്തുമില്ല കോളേജിൽ ഫുൾ എൻജോയ്മെന്റ് ഫ്രണ്ട്സേ അപ്പൊ നിന്റെ കസിൻ ഒരു പൽക്ക ചെന്ന എന്നാ നിന്റെ ആറ്റിറ്റ്യൂഡ് ഫേക്ക് ഉണ്ട് നീ ഊടൊന്നും അവിടൊന്നും ആയിത്തുള്ളണ്ട് നക്കപ്പ നീ എന്ത പൽക്ക പറ ഇത് എന്ത്ര വിഷയ നാ അവൻ്റെ റെഫ്യൂട്ട് ആക്കിയെന്നെ ലേറ്റർ ആയിത്തേക്ക് നക്ക് റിയലൈസ് ആവറു അവൻ ചെന്നത് കറക്റ്റ് ആറ്റിറ്റ്യൂഡ് ചൊല്ലത് ബിഹേവിയർ അല്ല ബിഹേവിയർ ഇസ് സംതിങ് ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡ് ഇസ് സംതിങ് ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡ് ഇൻബിൽട്ട് എല്ലാം മൊത്തം പോയി ആറ്റിറ്റ്യൂഡ് സെയിം മേക്കർ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആവും ബിഹേവിയർ ചേഞ്ച് ആവും നിന്റെ ഫ്രണ്ട് ഇട്ട പൽക്ക പറ സ്റ്റൈൽ ചേഞ്ച് ആവും എൽഡേഴ്സ് ഇട്ട പൽക്ക പറ സ്റ്റൈൽ ചേഞ്ച് ആവും ആറ്റിറ്റ്യൂഡ് റിമെയിൻസ് സെയിം ഫേക്ക് ആറ്റിറ്റ്യൂഡ് ഇപ്പൊ ആയിട്ടുള്ളത് ഫ്രണ്ട്സ് ഇട്ട ക്ലോസ് സിബ്ലിങ്സ് നെഗ്ലക്ട് ആക്കറോ ആറ്റിറ്റ്യൂഡ് സമയമില്ല ഞങ്ങൾ ആറ്റിറ്റ്യൂഡ് ഞങ്ങൾ ചേഞ്ച് ആക്കോ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കേട്ടെ എനിക്ക് എപ്പോ ചൊല്ലോ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് രണ്ടോ സിസ്റ്റേഴ്സ് ആ നൈൻ ക്വസ്റ്റ്യൻ ഇട്ടല്ലേ ചൊമ്മ തിങ്ക് ആക്കിത്ത് ഞാൻ ഖുദ് അനലൈസ് ആക്കി നക്ക ആ ക്വസ്റ്റ്യൻ കേൾക്കാമോ ഇല്ലേ റൈറ്റ്സ് ഉണ്ടാ ഇല്ലേ ലിമ തക്കൂലൂന മാലാ തഫ്അലൂൻ ആക്കാത്തത് ചൊല്ലോകില്ല അതൊക്കെ ആ നൈൻ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ആക്കിത്ത് എഴുതിരോ നക്ക് ഇത് ഹെൽപ്പ് ആക്കി ആർക്കും ഈ ടോപ്പിക് ഡിസ്ക്ലോസ് ആക്കിത്തില്ല സർപ്രൈസ് വെച്ചാൽ നല്ല സിസ്റ്റർക്ക് മാത്രം ഇഫ് എ ബെസ്റ്റ് ഫ്രണ്ട് ஒரு பெஸ்ட் ஃப்ரெண்ட் நாங்களோ ஃபீலிங்ஸ் ஷேர் ஆக்குற ஆள், நாங்களோ கஷ்டத்தை அர்த்தாக்குற ஆள், நமக்கு சப்போர்ட் சிஸ்டம் ஆயித்துள்ள ஆள், நமக்கு மோட்டிவேட் ஆக்குற ஆள், இங்க நல்லா திக்கிற பெஸ்ட் ஃப்ரெண்ட் டெஃபினிஷன் ஆயித்தீங்க. நாங்கள் எல்லாத்தும் ஷேர் ஆக்குறாங்க. நாங்களோ சிப்லிங்ஸ், நாங்களோ ஹுத், நாங்களோ பிளட், சேம் பிளட் ஃபுளோர், நாங்களோ சிப்லிங்ஸ் ரெண்டு பெட்டர் பெஸ்ட் ஃப்ரெண்ட்ஸ் ஆர் நாங்க. இது ஒன்னு திங்காக ஒரு கிளியர் ஆயிடுத்து. ஈபிசியத்து சேர்ந்து நான் அண்டோ ஈ செஷன் எண்ட் ஆக்குறேன். நான் இந்த சின்ன பல்க்க நீங்க கிளியர் ஆயிடுத்து அர்த்தை திக்குற போயிருக்கிறேன். இது அர்த்தம் மாத்திரம் இதில் அனலைஸ் ஆக்குறோம், இம்ப்ளிமெண்ட் ஆக்குறோம், ஆ லைஃபில் சேஞ்ச் கொம்பரும், ஆ ரோல் மாடல் ஆகும், ஐடியல் பிரதர் ஆகும்.
1: ശ്രോത്രങ്ങളെ, ഇത്തരത്തോളം ഇപ്പുറത്തേക്ക് കണ്ണൂരിലു എസ് കെ എസ് എം പ്രോഗ്രാമിലു ഞങ്ങളെ ഔത്തുറങ്ങളൊട്ടിക്ക് ഞങ്ങൾ എങ്ങനെക്കണു, ഞങ്ങൾ ആരെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കണു, ഈ ഒരു വിഷയത്തിൽ മുണ്ടിയതായു മുഹമ്മദ് ആതിഷ് സർ അയാളുടെ പലക്ക കേട്ടോണ്ട് വന്നാർ. കേട്ടോണ്ടിക്കൊരു ഇത് റേഡിയോ സഹറംഗ് 107.8 FM. ഇത് രംഗ് രംഗ് ജീവന.

യശോത്രങ്ങളെ കേട്ടുകൊണ്ടുള്ള ഇതിരേഡി സാരംഗ് 107.8 FM ഇത് രംഗ് രംഗ് ജീവന മുണ്ടിയിട്ടുള്ളൂ നാണെങ്കിലും ആർ ജെ സീഫുള്ള കുത്താർ. സോ അതേപോലെ കേരള ലോട്ടറി ഇതൊക്കെ സംബന്ധപ്പെട്ടത് മുണ്ടിയിട്ടിരുന്ന ഓൺലൈനിലുള്ള വഞ്ചനായിട്ടുള്ളോ കുറേ വിചാരത്തൊട്ടു കൂടെ മുണ്ടിയിട്ടുള്ളതായിട്ട് ക്രിയഞ്ചെങ്കിൽ ചുമ്മാൽ ഈ ഒരു വിഷയത്തിൽ കുടുങ്ങിയോണ്ടുള്ളതായിട്ട് ഇപ്പം നങ്ങൾ നോക്കു പോയിട്ട് കണ്ടാൽ ഈ ലോട്ടറി എല്ലാ ആൾമാരുടെ ബതുക്ക് രഹസനാക്കിയ അഥവാ ബതുക്കിരെ ഗന്ധു പാട്ടിര പൈസ എല്ലാവർക്കും കൂടെ കിട്ടിര ബംപറി ലോട്ടറി ഈ വിജേത എല്ലാവരും കൂടെ ഇരാറ ഇല്ല ഇതുകിനക്ക് കിട്ടുറെങ്കിത്തോ ഫലിതാംശ ഭാരി ശൂന്യ എഞ്ചെന്നിട്ട് കണ്ടായെങ്കിൽ കോട്ടി കണക്കിൽ ആൾമാർക്ക് ഒരാൾക്ക് മാത്രമേ ഇത്തിക്കിരി കിട്ടോ ഒരു വിജേത ആവറോ. ഇപ്പം ലോട്ടറി ലക്ഷാന്തര പാവത്തങ്ങളെ മധ്യമവർഗത്തെ കുടുംബത്തെ ബതുക്കിരമേ ചിദ്രഗൊലിസിയെങ്കിത്തോ എത്രമ ഉദാഹരണം കൂടെ ഉണ്ടോ. സോ അതുകൊണ്ടത്തെ കർണാടക ഗവൺമെൻറ് കൂടെ രാജ്യത്തിൽ ലോട്ടറിയുടെ സമ്പൂർണ്ണമായിട്ട് നിഷേധാക്കിയത് ബഹുശനി കുന്തിക്കു 1969 പോലെ കർണാടകത്തിൽ കൂടെ സർക്കാർ ഈ ലോട്ടറി ജാരിലിന്ത് 2007 HD കുമാരസ്വാമി എന്തായിട്ടിക്കുന്നു അയാളുടെ നേതൃത്വത്തിൽ സർക്കാർ രാജ്യത്തെ സമ്പൂർണ്ണ ലോട്ടറി മുക്ത വലയാണ്ട് ചെന്ത് ലോട്ടറി ഫ്രീ സോൺ ചെന്ത് ഘോഷിച്ച് നിഷേധ കൂടെ ഹേരിയു. അപ്പോൾ ഈ സിംഗിൾ ഡിജിറ്റ് പിന്നെ ഓൺലൈൻ ലോട്ടറിയുടെ ഹാവളി കൂടെ ആ ടൈമിൽ ഭയങ്കര ഇന്ത് 2000 ആ ആരംഭത്തിൽ കൂടെ ഈ സിംഗിൾ ഡിജിറ്റ് ചെന്ത് ഒരേ അങ്കരെ പിന്നെ ഒന്ന് പ്ലേ വിൻ ചിൽഡ്രൻകത്തെ ഓൺലൈൻ ലോട്ടറി ഇതെല്ലാം ഭയങ്കര വിപരീതമായിട്ട് ഇന്നെങ്കിലത്തെ കാല അത്. അപ്പോൾ പ്രതി 15-20 നിമിഷം കുറക്ക ഡ്രോ ആയോണ്ടിന്ന സബലു ആൽമാർ എല്ലാ കലസക്കാര്യ അത് എല്ലാം കൂടെ സൈഡ് വെച്ചിട്ട് ആൽമാർ എല്ലാം കൂടെ ലോട്ടറി അങ്ങട്ടിന് മുന്നിലും നിണ്ടോണ്ടിന്നാറുള്ള കർണാടകത്തിൽ ദിനകൂലി കാർമ്മികന്മാരാറുള്ളാറ ആട്ടോ ചാലക്കന്മാരാറുള്ളാറ റൈത്തന്മാരാറുള്ളാറ അങ്ങനെ ഇടീ നാല് നയിച്ചെങ്കിത്തോ കഷ്ടപ്പെട്ട് നയിച്ചെങ്കിത്തോ പൈസത്തെ എല്ലാം കൂടെ അസറാമ്പത്തുക ഈ ലോട്ടറിക്ക് ചൊറിച്ചോണ്ടിരുന്നാറ്. സോ ഇതിൽ നിന്നെത്തി എത്രമാ ലക്ഷാന്തര കുടുംബവും കൂടെ ഭീതിക്ക് ബന്ധിന്ത് കർണാടകത്തിൽ. അതുമല്ലാണ്ടി ലോട്ടറി അതൊരു ചട്ടത്തുക പോകുന്ന സബലു ആൽമാർ കടത്തുക കൂടെ മുഴുങ്ങിയാറ് അനേക ആൽമാർ ആത്മഹത്യ ആക്കിയാറ് അതെ കടത്തെ തീരുകയാണ് സാല തീരിസുകയാണ് കള്ളത്തനാക്കും തുടങ്ങിയാറ് പിന്നെ അകാഗ പോയിത്ത് കള്ളത്തനാക്കും കൂടെ തുടങ്ങിയാറ് ആ രൂപത്തിലുള്ള അപരാധങ്ങൾ കൂടെ ജാസ്തി ആയിട്ട് പോയിത്ത്. സോ ഇങ്ങനെ ആത്മഹത്യ അപരാധത്തെ ഹെച്ചല ആൽ പാവത്തങ്ങളെ മാരണ ഹോമ ഈ രൂപത്തിൽ എല്ലാം കൂടെ ജാസ്തിയായ സബലു ലോട്ടറിൽ നിന്നെടുത്ത് സർക്കാരത്ത് വർഷത്തിക്ക് 100 കോടി ആദായം വന്നോണ്ടിന്നെങ്കും ആൽമാരുടെ ബതുക്ക് കൂടെ ഇത് ബെടുക്കായിട്ടുണ്ട് ഇതും കൂടെ സർക്കാരത്തെ കർത്തവ്യ ചെന്തയിട്ടിക്കൊരു നിർധാര ആക്കിയത് ആ ടൈമിൽ ഗവൺമെൻറ് ആദായത്തെ ത്യാഗാക്കിയത് നിഷേധാക്കുക. സോ കേരളത്തെ ഇന്നത്തെ രാജ്യത്തിൽ ഞങ്ങൾ നോക്കിയോണ്ടുള്ളങ്കിത്തോ ഈ ഇതേ രൂപത്തിലുള്ളങ്കിത്തെ ലോട്ടറി എന്തൊരു നടുസ്പാട്ടി ഉണ്ടെങ്കും സാമാന്യ ഒരു വ്യക്തിയുടെ ദൃഷ്ടിയിൽ നിന്നെടുത്ത് അതൊരു ആർത്ഥിക ശാപ പോലെ എച്ചെങ്കിൽ ബംപർ ലോട്ടറി ഉണ്ട് ചെന്ത് ഫസ്റ്റ് ബഹുമാന കിട്ടുന്ന സാധ്യത്തെ കോട്ടി കോട്ടി കണക്കിലുള്ള ആൾമാരിൽ ഒരാൾക്ക് മാത്രം.

ശ്രോത്രങ്ങളെ, കേട്ടുണ്ടല്ലോ ഇത് റേഡിയോ സാരംഗ് 107.8 FM. ഇത് രംഗ് രംഗ് ജീവന ഇണ്ടത്തോ കാര്യക്രമത്തിലേക്ക് എല്ലാവർക്കും കൽബുണർഞ്ഞ സ്വാഗത. ഇപ്പുറത്തേക്ക് കണ്ണൂരിലു SKSM പ്രോഗ്രാമിലു ഞങ്ങളെ ഔത്തരങ്ങളൊട്ടിക്ക് ഞങ്ങൾ എങ്ങനെക്കുന്നു ആരെ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട് ആക്കുന്നു ഈ ബിസിയത്തിൽ മുണ്ടിയതായോ മുഹമ്മദ് ആതിഷ് സർ അയാളുടെ പലക്ക കേട്ടോണ്ട് പറവാ.

0: அங்கே எடுக்கிறாரா? Do you hang out with your best friend or friend? பார்த்து போண்டாரா, சுத்துறாரா, மீட் ஆகுறாரா? Question number 6. Do you joke or share laughter with your best friend? ஜோக் ஆக்குறாரா, சிரிச்சித்து அந்த ஒரு மாஹோல் இஷ்டப்படுறாரா, ஆக்குறாரா? எந்த எங்கும் எஸ் ஆர் நோ திங்க் ஆகி ஆன்சர் ஆக்கோர். Do you share a meal with your best friend? சொன்னீங்க எவ்வளோ ஃபுட் தின்னோ போண்டாரா, எதையும் புதிய கேஃபே ஓப்பன் ஆயிருப்பிடி எங்க அவ்வளோ போய் தின்னோ போண்டாரா, அந்த ஒரு பிளான் இக்கிறா, அல்ல கோந்து தின்றாரா, எவ்வளோ பார்சல் கோந்து ஒரு மோ தச்சித்து தின்றாரா, இதே தீக்கிறது உத்தேசம். ஓகே, டு யூ பிளே வித் யோர் பெஸ்ட் ஃப்ரெண்ட்? கழிக்கிறாரா கேம், பிசிக்கல் அவுட்டு, மொபைல் அவுட்டு, ஸ்போர்ட்ஸ் கேம், எனி திங் நீங்கள் எங்களை ஃப்ரெண்ட் ரொட்டிக்க கழிக்கிறாரா? டஸ் யோர் பெஸ்ட் ஃப்ரெண்ட் ஷேர் தேர் ப்ராப்ளம்ஸ் வித் யூ? நீங்களோ ஃப்ரெண்டு நீங்கள்ட்ட வந்து நீங்களோ ஃப்ரெண்டு நீங்கள்ட்ட வந்து அவனோட ப்ராப்ளம்ஸ் சொல்கிறானா? பெஸ்ட் ஃப்ரெண்ட் அவுட்டு ஃப்ரெண்ட் அவுட்டு இருந்தும் டு யூ கிளிக் செல்ஃபி வித் யோர் சிப்ளிங்ஸ்? சிப்ளிங்ஸ் சொன்னீங்க பிரதர் ஆர் சிஸ்டர், நீங்களோ பிரதர் ஆர் சிஸ்டர் ஒட்டிக்க செல்ஃபி எடுத்துறாரா? ஃபங்க்ஷன் ஐ திக்கு ஜஸ்ட் போஸ்ட் ஆகிற ரீசன்கள் ஏனே ஒரு எல்லாரும் சரி யார் ஒரு செல்ஃபி எடுத்தாரா? டு யூ கிவ் யுவர் ஃபோன் டு யுவர் சிப்ளிங்ஸ்? எல்லாங்க மொத்தங்க ஃபோன் கொடுக்குறாரா? டு யூ கிவ் யுவர் சிப்ளிங்ஸ் அ சர்ப்ரைஸ் ஆர் அ கிஃப்ட்? சிப்ளிங்ஸுக்கு எல்லாங்க மொத்தங்க சர்ப்ரைஸா அல்லது கிஃப்ட் கொடுக்குறா? அல்ல எப்ப நிர்ச்சிதாங்க இருந்தாரா ஒரு சர்ப்ரைஸ் ஆக்கணும் ஒரு கிஃப்ட் கொடுக்கணும் கெப்பாசிட்டி இல்லைங்க, ஜஸ்ட் ஒரு மனசில் தாட் ஆகி உண்டா எனக்கு நீங்க கொடுக்கணும்? டு யூ ஆஸ்க் யுவர் சிப்ளிங்ஸ்? நீங்கள சிப்ளிங்ஸ் இட்டா நீங்க ஷாப்பிங் பில்ஸ் போயிட்டு ஏதோ ஒரு ட்ரெஸ் செலக்ட் ஆக்கோக அல்லங்க ஒரு ட்ரெஸ் பர்ச்சேஸ் ஆகிது எங்கே காண்டன்ட் ஒப்பீனியன் கேட்டுறாரா? ஷாப்பிங்லும் ஆகும் எடுத்தோ பந்தாயங்க மைத்திக்கு அவுத்துலு எனிவேஸ் அங்கே ஒப்பீனியன் கேட்டுறாரா? இது எங்கே காண்டு இது ஓகேமா ஒப்பீனியன் கேட்டுறாரா? டு யூ ஹேங் அவுட் வித் யுவர் சிப்ளிங்ஸ்? சுத்தோ போண்டாரா அல்லங்க அங்கத்தோட போய் டைம் ஸ்பெண்ட் ஆக்குறாரா? அல்ல பிளான் உண்டா ஒரு ட்ரீம் உண்டா நங்கிங்க நீ சுத்தோ போகணும்? ஓகே, நெக்ஸ்ட் க்வெஸ்சன், டு யூ ஷேர் அ லாஃப்டர் ஆர் ஜோக் வித் யுவர் சிப்ளிங்ஸ்? எல்லாம் முதல் ஒட்டுக்கு எதை சித்து எதை மிசேஜ் வந்து சிரிக்கிறோமா ஜோக் ஆக்கிறோமா இங்கே தான் எங்குண்டா அங்கே ஒரு மாஹோல் தச்சு இங்கே இன்னைக்கு. டு யூ ஷேர் அ மீல் வித் யுவர் சிப்ளிங்ஸ்? எவ்வளோ போய்த்து தின்னுறாரா அல்ல ஆர்டர் ஆக்கி அவுத்து தச்சு தின்னுறாரா? டு யூ பிளே வித் யுவர் சிப்ளிங்ஸ்? கரெக்ட் அல்ல மொபைல் ஆவு அவுத்து லாவு எனி கேம் ஐ திக்கு சிம்பிள் ஐ சிம்பிள் கேமும் ஐ திக்கு. டஸ் யுவர் சிப்ளிங்ஸ் ஷேர் தேர் ப்ராப்ளம்ஸ் வித் யூ? மோஸ்ட் இம்பார்ட்டன்ட் க்வெஸ்சன். நீங்களோ சிப்ளிங்ஸ் நீங்களோ பிரதர் சிஸ்டர் பந்த் தாங்கள ப்ராப்ளம்ஸ் நீங்கள்ட்ட சில இன்ட்ரடக்ஷன் செஷன்ல ஒரு டிஃப்ரெண்ட் ஐது ஒன்று ஆட் ஆயிட்டு தீப்பட்டா எல்லாம் வந்து பேர் சொல்றாரு யூனிட் எவ்வளோ பண்ணுறோ அல்ல எந்த பொசிஷன் வாட் எவர் பெஸ்ட் ஃப்ரெண்ட்ன்றார் வந்து ஃபோர்ஸ்ஃபுல் ஆட் ஆக பாட்டிரும் சுபை வந்து ஒருத்தா எங்கு நண்டோ சிப்ளிங் நண்டோ பிரதர் நண்டோ சிஸ்டர் நண்டோ பெஸ்ட் ஃப்ரெண்ட்ன்றார் சென்றார் ஆறு சொந்து இல்லை நண்டோட்ட ஃபோர்ஸ் ஆக்கியார் இன்ட்ரடியூஸ் ஆக்கி நான் ஓடி அதுக்கே திக்கர் நான் அவட சொன்னேங்க சஸ்பென்ஸ் மிஸ் ஆவர் இது ரியாலிட்டி ஐ திக்கர் ஃப்ரெண்ட்ஸுக்கு எத்தனை இம்பார்ட்டன்ஸ் கொடுத்தவரில்ல சிப்ளிங்ஸுக்கு எத்தனை இம்பார்ட்டன்ஸ் கொடுத்தவரலான்னு. ஸோ திஸ் பிரிங்ஸ் மீ டு மை டாபிக். நான் டாபிக் ஐ திக்கரு சிப்ளிங்ஸ் அவர் பிஎஃப்எஃப் பிஎஃப்எஃப் சொன்னீங்க பெஸ்ட் ஃப்ரெண்ட்ஸ் ஃபார் எவர் ஈ சென்னை இது ஒரு ரியாலிட்டி ஐ திக்கர் அல்லே இது கரண்ட்லி ஆயிட்டு உள்ள அவஸ்தை ஃப்ரெண்ட்ஸுக்கு எத்தனை இம்பார்ட்டன்ஸ் ஃபேமிலிக்கு எத்தனை இம்பார்ட்டன்ஸ் எந்த எந்த இங்கே ஆயிட்டு உள்ளோ நாங்கள் அனலைஸ் ஆக்கோக்குள்ளோ வை எந்த இங்கே ஆயிட்டு உள்ளோ ஒரு ரீசன் ஐ திக்கரு மைண்ட் செட் இது எப்பல் பின்னமாக பண்ணுவோம் ஒரு மைண்ட் செட் ஐ திக்கரு சிறியக்கும்போ ஒரு கிடா வை திக்கும்போ அவங்க உம்மை சொன்னதே இல்லை உம்மை சொன்னது சர்வஸ்வ தீந்து அதராண்டி அப்புறம் இன்னொரு ஆர் சொன்னீங்க அவங்க கேட்கல உன் தெல்லு பெல்லி அவரோ ப்ரைமரி ஸ்கூல்லு அட்டெண்ட் ஆகிற நர்சரி ப்ரைமரி அண்ட் முதல் நர்சரி அவட அவண்டோ டீச்சர் எந்திர சொல்ரு அதே ஃபைனல் எந்த தப்பு படிப்பாட்டி நீங்கள் எத்தனை கரெக்டாக போயிங்க உமா அவட்டு ஆறு சென்னை கேட்கல தெல்லு நெக்ஸ்ட்டு போண்டா சேஞ்ச் ஆகிய போண்டா டீச்சர்ஸ் ஒப்போஸாக்க ஸ்டார்ட் ஆகிற டீச்சர் எதுவும் கேட்கல அவர் சர்டன் பீரியடுக்கு எத்துறாரு அடோலசன்ஸ் பீரியட் சொல்கிறேன் டீனேஜ் டீனேஜ் வந்து 13 to 19 ஈ ஏஜுக்கு எத்தோம் பை தீக்குரு அங்கே எல்லோம் ஃப்ரெண்ட்ஸ் ஃப்ரெண்ட்ஸ் சொன்னிங்க தீந்த் ஜீமா பின் ஆறு எந்திர சொன்னிங்க கேட்கல ஃப்ரெண்ட்ஸ் பல்க ஃபைனல் எல்லாத்துக்கும் ஃப்ரெண்ட்ஸு பேன் இதில் பின்ன இன்னொரு ஏஜ் பண்ணு அவன் ரியலைஸ் ஆக்குறான் எகெயின் அவன் ஃபேமிலிக்கு அவன் பிரதர்ஸ் அவன் சிஸ்டர்ஸ்க்கு இம்பார்ட்டன்ஸ் கொடுக்குறான் டெஃபினெட்லி கொடுக்குறான் பட் ஆ ஏஜ் எப்போ சொல்கிறது இதுக்கு ஒரு கொஸ்டின் ரியலைஸ் எப்போ அவரோ அவன் எத்தனை பேக ரியலைஸ் ஆக்கியா அத்தனை கெந்தியம் எத்தனை லேட் ரியலைஸ் ஆக்கியா அத்தனை அவன் லைஃபில் லாஸ் ஆயிருக்கார் லாஸ்ட் செஷன் கேட்டார் அப்போமா மௌத்தாயில் பின்ன ரியலைஸ் ஆகி தந்து காரியம் இல்லைன்ட்டு அதே போல் தவஸ்தை தீக்கிறது பின்னொரு இதுக்கு இன்னொரு மேஜர் ரீசன் உண்டு எஸ்பெஷலி இப்போது யூத்துக்கு நாங்கள் கண்டென்ட் கன்சியூம் ஆக்கியவுள்ள നമുക്കൊരു കണ്ടന്റ് കൺസ്യൂം ആക്കിയുള്ള ഓൺലൈനിലാവട്ടെ ഒ ടി ടിയിലാവട്ടെ എന്തുമാവട്ടെ ആ കണ്ടന്റ് നിങ്ങളെ മൈൻഡ് കറപ്റ്റ് ആക്കിയോണ്ട് നിങ്ങൾ സ്മാർട്ട് ഉള്ള നിങ്ങൾക്ക് എന്തൊരു പിടി വരും ആ ചെല്ലു എന്തൊരു ഉദ്ദേശിക്കുന്ന ചില കണ്ടന്റ് എന്തിനാണ് നിങ്ങൾക്ക് പിടിയുണ്ട് ഈ കണ്ടന്റ് ഞങ്ങളോ കോൺസെപ്റ്റ് ചേഞ്ച് ആക്കിയോണ്ട് ഈ സിബ്ലിംഗ് ചില കോൺസെപ്റ്റ് ചേഞ്ച് ആക്കിയോണ്ട് ബ്രദർ സിസ്റ്റർ ചില ഫീലിംഗ് ചേഞ്ച് ആക്കിയോണ്ട് ഞങ്ങൾക്ക് എങ്ങനെ പടിപ്പാട്ടി ഞങ്ങളെ ഫിത്രത്തിൽ എങ്ങനെ ഉണ്ടാ ആ കോൺസെപ്റ്റ് ഇത് കറപ്റ്റ് ആക്കി ഇത് ചേഞ്ച് ആക്കിയോണ്ട് ഒക്കെ അല്ലേ ഇത് നിങ്ങൾ അനലൈസ് ആക്കിയില്ല പിടിയില്ല ബട്ട് ഇപ്പൊ തെച്ച് ഇത് തിങ്ക് ആക്കി നിങ്ങൾക്ക് പിടിയാവും ഇതേ തിക്കർ വായി ചൊമ്മുണ്ട് ബട്ട് മേജർ വായി ചെന്നെ നെക്സ്റ്റ് വാട്ട് നെക്സ്റ്റ് വാട്ട് വാട്ട് ചെന്നെങ്കിൽ ഇതൊരു കോൺസിക്വൻസ് എന്തോ ഇങ്ങനെ പ്രോബ്ലംസ് എന്തോ ഒരു പ്രോബ്ലം ആയി തിക്കർ സമയക്കില്ല അവത്തൊരു എൻവിറോൺമെന്റ് സമയക്കില്ല എപ്പോൾ ഔത്ത് പോണെങ്കിൽ കിരിക്കിരി ഔത്ത് പോക്ക് ഇഷ്ടമേ ഇല്ല പർത്തേ ഇക്കോ ഇഷ്ട ഫ്രണ്ട്സ് ഇട്ട് ഇക്കോ ഇഷ്ട ഔത്തുൽ പോണ്ട് ചെലവും ബെക്കാസ പോയിങ് സീത റൂം പോയിട്ട് ഞങ്ങൾ അല്ലെ ഞങ്ങൾ മൊബൈൽ ആയിട്ട് വെച്ചിട്ട് നോക്കി വയ്ക്കാം അതിലും പോയിട്ട് അവിടെ ഫ്രണ്ട്സ് ഇട്ട് ടെമ്പൽ കവർ കറക്റ്റ് ആയത് ഈ ഒരു സിറ്റുവേഷൻ ആവറാ ഔത്ത് പോണ്ട ഞങ്ങളെ മൊബൈൽ ബിസി അങ്ങനെ ഫീൽ പോണ്ട ഔത്ത് പോയപ്പോൾ ആ ഫീൽ പോണ്ട റീസൺ എന്തായിട്ട് ഞങ്ങൾ അങ്ങനത്തെ എൻവിറോൺമെന്റ് ആക്കിയിട്ടില്ലേ ഞങ്ങൾ അങ്ങനത്തെ എൻവിറോൺമെന്റ് ആക്കോക്ക് ക്രിയേറ്റ് കോശേഷം ആക്കിയിട്ടില്ലേ ഇതൊരു കോൺസിക്വൻസ് ആയി തീർക്കും ഞങ്ങൾക്ക് ഔത്തുൽ ടൈം സ്പെൻഡ് ആക്കോ ഇഷ്ടമില്ല ആറ് പത്ത് സ്പെൻഡ് ആക്കോ സെക്കൻഡ് ഒരു കോൺസിക്വൻസ് മേജർ കോൺസിക്വൻസ് ഇപ്പോൾ എസ്പെഷ്യലി ലേഡീസ് സിസ്റ്റേഴ്സ് ഇന്നെങ്കിൽ ഔത്രോ പെൺമക്ക തെരുത്തപ്പി പോണ്ടാർ ബിക്കോസ് പെൺമക്കളോ ഫിത്രത്ത് അങ് എപ്പോഴും കെയർ എക്സ്പെക്ട് ആക്കറാർ അങ്ങൾ ആർ കെയർ ആക്കറാർ അങ്ങ് നോക്കറു അങ്ങ് ബാരന്ത് വേണം ഞങ്ങളൊരു ചന്തത്തെ പൽക്ക പറഞ്ഞ് ഞങ്ങൾ കെയർ ആക്കി അങ്ങ് അതേമേ ഈ ഞങ്ങളെ ഈ ബിഹേവിയറിൽ ഞങ്ങൾ ഈ ഭർത്താവില് ഔത്തുൽ മിസ്സാവർ പേരൻസ് ബിസി ഇക്കുവാർ ഞങ്ങൾ സിബ്ലിങ്സ് ആയങ്ങ ഞങ്ങൾ ഇതോ ഗമനം കൊടുക്കാണ്ടാകുമ്പോൾ ഇത് അവിടെ മിസ്സാവർ അവിടെ അങ്ങ് കിട്ടില്ല അത് വേനെ ഒരു പെണ്ണുക്ക് കെയറും ഒരു ആണുക്ക് സപ്പോർട്ട് ഒരു ആൺ എക്സ്പെക്ട് ആക്കുറ എപ്പോൾ സപ്പോർട്ട് അവൻ്റെ ഒരു ഡിസിഷനില്ല അവൻ്റ് ഏതായും ഒരു ഫീൽഡില്ല അവൻ സപ്പോർട്ട് എക്സ്പെക്ട് ആക്കുക അവൻ എപ്പോൾ സപ്പോർട്ട് കിട്ടില്ല അവൻ അപ്സെറ്റ് ആവറ അവനും പേരോടെ മാത്രം തേടോ പോണ്ട സിമിലർലി പെൺമക്ക് ആൺമക്ക അങ്ങ് ഈ ഔത്തുൽ കിട്ടാണ്ടാകുമ്പോൾ ഈ കെയറ് ഈ സപ്പോർട്ട് അങ്ങ് പറത്ത് തേടുറാർ പറത്താൽ ബിനായത്ത റെഡിയുണ്ട് കാത്തോ വയ്ക്കറാർ അങ്ങനെ സൈഡിൽ തെല്ലു കെയർ ഫേക്ക് ആയിത്തിക്കു ഫേക്ക് അങ്ങനെ ഫായ്ദത്തേക്കായിട്ട് അങ്ങ് കെയർ ആക്കറാർ ഈ പെൺമക്ക ഊൾറാറവിടെ മെജോറിറ്റി ആയിട്ടുള്ളൂ ആയോണ്ടുള്ളൂ ഇപ്പ മെയിൻ റീസൺ ഇതേ തിക്കർ ആണാവട്ടെ പെണ്ണാവട്ടെ ഔത്തുള്ളു ഔത്തർ എൻവിറോൺമെന്റിൽ എപ്പോ കെയർ കിട്ടില്ല എപ്പോ സപ്പോർട്ട് കിട്ടില്ല അവൻ പുറത്ത് തേടിയോ പോണ്ട ഇത് ഇൻസാൻഡർ ഫിത്രത്ത് അവൻ എന്ത്ര വേണം അവിടേക്ക് അത് പോണ്ടേ മാറും മാഗ്നറ്റ് പോലെ അട്രാക്ട് ആയോ പോണ്ടോ കൺട്രോൾ ആക്കി തെക്കോ അവരതല്ല അത് നാച്ചുറൽ ആയിട്ട് പണ്ട് ഇതൊരു കോൺസിക്വൻസ് ആയി തിക്കർ നോയിങ്ലി അൺനോയിങ്ലി ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഞങ്ങൾ റീസൺ ആയിട്ടുള്ളത് കോൺസിക്വൻസ് കൂടെ ഇങ്ങനെ ഇപ്പാട്ടിത്ത് നെക്സ്റ്റ് ഐ തിക്കർ ഹൗ ഹൗ ചെന്നെങ്ക് എങ്ങനെ എന്തോ എങ്ങനെ നോ അത് കോൺസിക്വൻസിൽ ചെന്നെ എക്സ്പ്ലെയിൻ ആക്കിയ കോസ് എക്സ്പ്ലെയിൻ ആക്കിയ കോസ് അല്ല ഹൗ സൊല്യൂഷൻ എന്തോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സൊല്യൂഷൻ ഞങ്ങൾ സെൽഫ് ചേഞ്ച് ആക്കുറോമേ ഞങ്ങൾ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആക്കുറോ ഞങ്ങൾ ഈ തോട്ട് പ്രോസസ്സ് ചേഞ്ച് ആക്കുറോ ആ ഒലിമ്പോ ക്വസ്റ്റ്യൻ കേട്ടെ അല്ലെ ഈ സെൽഫ് ചേഞ്ച് ആക്കുന്ന ഒലിമ്പോ ക്വസ്റ്റ്യൻ അതിനുവേണ്ടി എത്രമാ ക്വസ്റ്റ്യൻസ് ഉണ്ട് അനലൈസ് ആക്കോർ ആ ഓരോ ക്വസ്റ്റ്യൻ ഇംപ്ലിമെന്റ് ആക്കോർ അത് എന്തും പോണ്ടില്ല ഒരു ചെറിയ ടൈം പോണ്ട് ഒരു സെൽഫി സെൽഫി എന്ത് ചെന്ന പിടിയുണ്ടാ ഫോട്ടോ ആറായി എടുക്കുമ്പോ പോയി നിക്കറു സെൽഫി ആ മൂമെന്റിലാ പിർസ് ഞാൻ ഫോട്ടോ എടുക്കുന്നത് പ്രൊമോട്ട് ആക്കറല്ല ബട്ട് ഇതാ ഫോട്ടോ എല്ലാരും എടുത്തോളാർ ബട്ട് ഔത്തുരുത് അത് ഞങ്ങൾ പിർസത്തിൽ ഒരു സെൽഫി എടുക്കാൻ മൊബൈൽ എടുത്ത് അവനോ ഹുദ് എടുക്കറു അഡിക്ട് ആയതുകൊണ്ട് ചെല്ലറല്ല അഡിക്ട് ആയോ ഫ്രണ്ട്സ് ഇട്ട് എടുത്ത് വയ്ക്കറ ഔത്തുൽ അതൊരു അപ്പിർസത്തെ ഫീൽഡിൽ എടുക്കുക സെൽഫി ഇത് ഇതിന്റെ ബിഹൈൻഡ് സൈക്കോളജിയും ഉണ്ട് നെക്സ്റ്റ് എന്തോ തിന്നരുത് സിമ്പിൾ അതെന്തോ പറത്ര കൊമ്പറു കൊമ്പം ഔത്തുൽ ഒട്ടിക്ക് തെച്ച് തിന്നറു ഒട്ടിക്ക് തെച്ച് തിന്നറപ്പൈത്തിക്കർ പിർസപ്പാടി ആറാവറോ എണ്ണത്തോൾ ഒരേ ടേബിൾ ഒരു ഫാമിലി ഒട്ടിക്ക് തെച്ച് തിന്നില്ലേ അവിടെ പിർസപ്പാടിക്കല്ലേ നണ്ടോ യങ്കർ സിസ്റ്റർ ചെറിയ അവള് ഒരു കോൺസെപ്റ്റ് ആക്കിയ ചൊല്ലേ അവൾ എയ്റ്റ് ആ നൈൻ ഇയർസ് ഇക്കുമ്പോൾ അവൾ ഹുദ്ദായിത്തോറാക്കിയ ഒരു കോൺസെപ്റ്റ് ഈച്ച് പ്രതി ഒരുത്തൻ ഞങ്ങൾ നാലാൾ ഞാൻ ബെല്ലിയോൺ നക്ക് മൂന്ന് സിസ്റ്റേഴ്സ് പ്രതി ഒരാൾക്ക് ടെൻ റുപ്പീസിന്റെ ബജറ്റ് യാറെന്തില്ല ടെൻ റുപ്പീസിന്റെ ബജറ്റ് അങ്ങ് പോയിട്ട് ഒരു ഐറ്റം പേർച്ചേസ് ആക്കി പറഞ്ഞു തിന്നരുത് മാത്രം ബരന്ത് എടുത്ത പറയില്ല തിന്നരുത് എടുത്ത പറഞ്ഞു അത് ഇന്നൊരാൾക്ക് പിടിയാവോ തീര സർപ്രൈസ് ആയി തീക്കർ ബന്ത് ടേബിളിൽ തീക്കർ ഒരു ടൈം ഫിക്സ് ആക്കറ അതൊക്കെ ഒരു ഇൻവിറ്റേഷൻ പോലുമെല്ലാം ബണ്ട് കയ്യിൽ ചിത്രമെല്ലാം ആക്കിത്ത് ഒരു സെവൻ ഓ ക്ലോക്ക് ആ മകറിൽ പിന്നെ ബന്ത് ടേബിളിൽ തീക്കറ അത് വീഡിയോ എല്ലാം ഓൺ ആക്കറ് ലിറ്ററലി നിങ്ങൾ പുറത്ത് പോയിട്ട് ഒരു ഒക്കേഷനക്ക് നോക്കറ റിയാലിറ്റി ഷോ എല്ലാവരും അത് ഫേക്ക് ആയി തിക്കു ഫീൽ ഞങ്ങളൊരു ഉൽഗത്ത പണ്ടോ ഫീൽ നാളെ പേര് എഴുതറോ ഒരു സീറ്റിൽ ಆ ಚೀಟಿ ಇಡ್ರು, ಅವ್ರವ್ರತ ಪಿಕ್ ಹಾಕೋಗ್ ಆ ಚೀಟ್ಲ ಆರ ಪೇರ್ ಬಂಡ ಅಂಗಕ್ಕೆ ಒಂದೇ ಫುಡ್ ಈ ಆಲ್ಗೆ ಓನ್ ತಿನ್ನೋಕ್. ಸಿಂಪಲ್ ಕಾನ್ಸೆಪ್ಟ್, ಚೆಲ್ಲೊಂಬಂದು ಬಿಲ್ಲಿ ಎದ್ದು ಅವ್ಲೇ, ಬಟ್ ಹಾಕಿ ತಂಬರ್ ಫೀಲೇ ಬೇರೆ. ಆ ತಿನ್ನೊಂಬ ಮದ್ರೆಗೇನು ಶೇರ್ ಹಾಕಿ ತಿಂದ್ರ ಎಂದಿರೋರು ಕ್ವಾಲಿಟಿ ಟೈಮ್ ಸ್ಪೆಂಡ್ ಹಾಕೋಕೆ ಇಟ್ರು. ಪೋಂಡ್ ಎಂದ್ರು 10 rupees, ಅವ್ರು ಹಾಫ್ ಎನ್ ಅವರ್. ಆ ಅವ್ರು ಅದ್ಲಿಕ್ಕಿಟ್ರು ಫೀಲ್, ಅದ್ಲಿಕ್ಕಿಟ್ರು ಇನ್ಕ್ರೀಸ್, ಅವ್ರ ಪಿರ್ಸ ಇದು ಇವ್ಡೊಂಗೆ ಕಿಟ್ಟಿಲ್ಲ, ಅದು ಎಕ್ಸ್ಪೀರಿಯನ್ಸ್ ಹಾಕಿತ್ತೇ ಕಿಟ್ರು. ನಂಗೆ ಅದಕ್ಕೆ ಇಲ್ಲಿಂಗೆ ಮಾತ್ರ ನಂಗೆ ಅದಕ್ಕೆ ಇಟ್ರು. ಕ್ಲಾಸಿಕ್ ಎಕ್ಸಾಂಪಲ್ ಐತಲ್ರೆ, ಮೂಸಾ ಅಲೈಹಿಸ್ಸಲಾಂ ಬಿಡೋಣ ಲಿಂಕ್ ಎಲ್ಲರಿಗೂ. ಮೂಸಾ ಅಲೈಹಿಸ್ಸಲಾಂಗೂ ಅಲ್ಲಾಹು ತೂರಿಸಿ ನೋಡ ಪರ್ವತ ವ್ಯಾಲಿಲಿ ಬಿಲ್ಚಿತ್ತು ನುಬುವತ್ತು ಕೊಡ್ಕೊಂಬು. ಅಲ್ಲಿ ಅವ್ರು ರಿಕ್ವೆಸ್ಟ್ ಹಾಕ್ರಿ, ಏನ್ರ ಐತಿಕ್ರ ರಿಕ್ವೆಸ್ಟ್, ನಂಡೆ ಬ್ರದರ್ರು ನಂಡೆ ಸಾತ್ ಐತಿ ತರುಂಟು, ಅಲ್ಲಿ ಕಾನ್ಫಿಡೆಂಟ್ ಐತಿ, ಅಲ್ಲಿರೋ ಕ್ಲೋಸ್ ಏಡ್ ಐತಿ, ಅಲ್ಲಿ ಸೆಲೆಕ್ಟ್ ಆಗಿ ಎಲ್ಲರೂ ಬ್ರದರ್ ಐತಿಕ್ರ. ಎಕ್ಸಾಂಪಲ್ ನಂಬರ್ ಒನ್. ಎಕ್ಸಾಂಪಲ್ ನಂಬರ್ ಟೂ, ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರ ಫಾಸ್ಟರ್ ಸಿಸ್ಟರ್ ಪೇರೆಂದ್ರು ಅಲ್ಲಿಮರ್ ಅಲ್ಲಿ ಅಲ್ಲೋಣ. ಐಮರ್ ಮೋಲ್ ಐತಿಕ್ರ, ಅದಕ್ಕೆ ಐತಿರೋ ಫಾಸ್ಟರ್ ಸಿಸ್ಟರ್ ಐಮರ್ ಪೇರೆಂದ್ರು ಶೈಮರ್ ಅಲ್ಲಿ ಅಲ್ಲೋಣ, ಎಕ್ಸಾಕ್ಟ್ ಐತಿಕ್ರ. ಬಟ್ ಐಮರ್ ಆಕ್ಚುಲ್ ಪೇರ್ ಅಲ್ಲ, ಪಿರ್ಸದ್ಲ ಬೆಚ್ಚ ಪೇರ್ ಐತಿಕ್ರ. ಅದು ಈಗ ಕೊರಿಯ ಟೈಮ್ ಸಪ್ರೇಟ್ ಐತಿಕ್ರ. ಹುನೇನ್ ರ ಬ್ಯಾಟಲ್ ಐತಿಕ್ರ, ಹಂಗೆ ಕ್ಯಾಪ್ಟಿವ್ ಐತಿ ಬಂಡು, ಕ್ಯಾಪ್ಟಿವ್ ಐತಿ ಬಂದಿಕ್ಕ ಐಮ ಚಲ ನಕ್ಕ ನಿಮ್ಸೋ ಜನ ಮೀಟ್ ಆಗೋಣ, ಪರ್ಮಿಷನ್ ಕೊಡ್ಕ್ರು ಬಂಡು, ನಾನು ಹಿಂಗಲ್ಲ ಫಾಸ್ಟರ್ ಸಿಸ್ಟರ್ ಅಂತ ಹೆಂಗ ನಾ ಪ್ರೂವ್ ಹಾಕ್ರಂಟ್. ಹಿಂಗೆ ಚೆರಿಕೊಮ್ಮ ನನ್ನ ಮುದುಗು ಕಡೆ ಚಾಚಿ ಇಂಡುಗು ಮುಂಡು ನನ್ನ ಮೊದಲು ಉಂಟು, ನಿಮ್ ಸಲ್ ಜನ ಸಿರ್ಕಿರ್ ಸ್ಮೈಲ್ ಹಾಕರ್ ಖಾಲಿ ಅವ್ರ ಪೆಂಗಲ್ ರೋ ಟ್ರೀಟ್ ಹಾಕಿ ವೇಗನ ಪಿಡಿಂಡ ಬಂದಪ್ಪ, ನಿಮ್ ಸಲ್ ಜನ ಶರ್ಟ್ ಎಡ್ತಿತ್ತು ಅವಡೆ ಬಿರ್ಸಿ ಕೊಡ್ಕ್ರ ದೈಕೋಗ್. ಇದ್ಲೈತಿಕ್ರ ಪಿರ್ಸ ಬಂಡು ಆಕ್ಷನ್, ಪಲ್ಕದ್ಲು ಚಂದ ಕಾರ್ ಇಲ್ಲ, ಎತ್ತರ ಉಮ್ಮ ಎತ್ತರ ಪಿರ್ಸ್ ಹಾಕ್ರಾಗ ಎಲ್ಲ ಕೈ ಒಯ್ತಾರ, ಹಗ್ಗ ಹಾಕಿರಾಗೇಕಮ್ ಇಲ್ಲ ಆಕ್ಷನ್, ಎವಡ್ತೋಲ್ ಆಕ್ಷನ್ ಡೆವಲಪ್ ಹಾಕಿಲ್ಲ ಪಿರ್ಸ ಬರೋ ಚಾನ್ಸ್ ಸಿಕ್ಕಿಲ್ಲ, ನಂಗಲ್ಲ ಕೈಲಿ ಆಕ್ಷನ್ ಇಲ್ಲ. ಇದೈತಿಕ್ರ ರೀಸನ್, ಇದೈತಿಕ್ರ ಕಾನ್ಸಿಕ್ವೆನ್ಸ್. ನಾ ಕೊರಿ ಐತಿಕ ನಿಂಗೆ ಚಂದು ಹೌ ಟೈಮರ್ ಲಿಮಿಟ್ ಇಂದ ಕೊರಿಯ ಹೌ ಚಂದು ಈ ಹೆಂಗನ ಪರ್ತ್ ಬರ. ಆ 9 questions ಅನಲೈಸ್ ಹಾಕಿತ್ತು, ಅದಕ್ಕೆ ಎತ್ತರ ಕ್ವಶನ್ಸ್ ನಿಂಗೆ ಆಡಾಕ ಈ ಚಂದ್ರ ನಿಂಗೆ ದಚ್ಚಿತ್ತು ಅನಲೈಸ್ ಹಾಕು. ಡೆಫಿನೆಟ್ಲಿ ಅವರು ಮುಜುಗರ ಫೀಲ್ ಬಂಡ್ ಹೆಂಗನ ಇತ್ತರ ತೋಲಿಲ್ಲ ಅದ ಹಾಕಿರೋಣ. ನಿಂಗೆ ಈ ಪಲ್ಕ ಬರೈತಲ್ಲ, ನಾನು ಇದಚ್ಚಿತ್ತು ಪಲ್ಕ ಬರೈತಲ್ಲ, ನಾನು ಇದೇ ಕಂಡೀಷನ್ ಲಿನ್ನೆ ಅವತ್ತು ಅವರು ಸಾಸು ಇಲ್ಲ, ಹಂಗಲ್ಟ ಪಲ್ಕ ಇಲ್ಲ ಎಂದೂ ಇಲ್ಲ, ಕಾಲೇಜ್ ಇಲ್ಲಿ ಫುಲ್ ಎಂಜಾಯ್ಮೆಂಟ್ ಫ್ರೆಂಡ್ಸೇ. ಅವ್ ನನ್ನ ಕಸಿನ್ ಅವ್ರು ಪಲ್ಕ ಚಂದ ಇನ್ನ ನಿಂದು ಆಟಿಟ್ಯೂಡ್ ಫೇಕ್ ಅಂಟ್, ನೀನು ಊಡೊಂದು ಔಡೊಂದು ಆಯ್ತುಲ್ಲ ಅಂಟ್. ನಕ್ಕಪ್ಪ ನೀ ಎಂದ್ರ ಪಲ್ಕ ಬರ್ರು, ಇದು ಎಂದ್ರ ವಿಷಯ, ನಾ ಅವ್ನು ರೆಫ್ಯೂಟ್ ಹಾಕಿದ್ದೆ. ಲೇಟರ್ ಐತಿಗೆ ನಕ್ಕೆ ರಿಯಲೈಸ್ ಅವರು ಅವ್ನು ಚಂದದ್ ಕರೆಕ್ಟ್ ಆಟಿಟ್ಯೂಡ್ ಚೊಲ್ರದ್ದು ಬಿಹೇವಿಯರ್ ಅಲ್ಲ, ಬಿಹೇವಿಯರ್ ಇಸ್ ಸಮಥಿಂಗ್ ಡಿಫ್ರೆಂಟ್, ಆಟಿಟ್ಯೂಡ್ ಇಸ್ ಸಮಥಿಂಗ್ ಡಿಫ್ರೆಂಟ್. ಆಟಿಟ್ಯೂಡ್ ಇನ್ ಬಿಲ್ಟ್ ಎಲ್ಲ ಮತ್ತು ಹೆಂಗೆ ಆಟಿಟ್ಯೂಡ್ ಸೇಮ್ ಐಕರ್, ಆಟಿಟ್ಯೂಡ್ ಚೇಂಜ್ ಆವಲ್ಲ, ಬಿಹೇವಿಯರ್ ಚೇಂಜ್ ಆವು. ನನ್ನ ಫ್ರೆಂಡ್ ಇಟ್ಟ ಪಲ್ಕ ಬರೋ ಸ್ಟೈಲ್ ಚೇಂಜ್ ಆವು, ಎಲ್ಡರ್ಸ್ ಇಟ್ಟ ಪಲ್ಕ ಬರೋ ಸ್ಟೈಲ್ ಚೇಂಜ್ ಆವು, ಆಟಿಟ್ಯೂಡ್ ರಿಮೈನ್ಸ್ ಸೇಮ್. ಫೇಕ್ ಆಟಿಟ್ಯೂಡ್ ಈ ಪಾಯಿಂಟ್ ಉಳ್ಳದಿ. ಫ್ರೆಂಡ್ಸ್ ಇಟ್ಟ ಕ್ಲೋಸ್, ಸಿಬ್ಲಿಂಗ್ಸ್ ನೆಗ್ಲೆಕ್ಟ್ ಹಾಕ್ರು, ಆಟಿಟ್ಯೂಡ್ ಸಮ ಇಲ್ಲ, ನಂಗಲ್ಲ ಆಟಿಟ್ಯೂಡ್ ನಂಗೆ ಚೇಂಜ್ ಹಾಕೋ. ಇಪ್ಪ ನಿಂಗೆ ಇಪ್ಪೊಂ ಕೇಟೆ ನಾಕೆ ಇಪ್ಪೊಂದು ಚಲೋ, ನಂಡ ಬೆಸ್ಟ್ ಫ್ರೆಂಡ್ಸ್ ನಂಡು ಸಿಸ್ಟರ್ಸ್. ಆ 9 questions ಇಟ್ಟಲ್ಲೇ ಸೊಮ್ಮೆ ತಿಂಕ್ ಹಾಕಿತ್ತು, ನಾನು ಖುದ್ ಅನಲೈಸ್ ಹಾಕಿ ನಕ್ಕ ಕ್ವಶನ್ ಕೇಕಾಮ ಇಲ್ಲೇ ರೈಟ್ ಸುಂಡ ಇಲ್ಲೇ ಲಿಮ ತಕೂಲೂನ ಮಾಲ ತಫಲೂನ್ ಆ ಖಾತದ ಚಲೋಗಿಲ್ಲ, ಅದಕ್ಕೈತಿಗೆ ನಾ 9 questions ಪ್ರಿಪೇರ್ ಹಾಕಿತ್ತು ಎಲ್ದಿರೋ ನಕ್ಕ ಇದಕ್ಕೆ ಹೆಲ್ಪ್ ಹಾಕಿ. ಆರ್ಗೂ ಈ ಟಾಪಿಕ್ ನಾ ಡಿಸ್ಕ್ಲೋಸ್ ಹಾಕಿತ್ತಿಲ್ಲ ಸರ್ಪ್ರೈಸ್ ಬೆಚ್ಚರ ನನ್ನ ಸಿಸ್ಟರ್ಗೆ ಮಾತ್ರ. ಇಫ್ ಅ ಬೆಸ್ಟ್ ಫ್ರೆಂಡ್ ಅವರು ಬೆಸ್ಟ್ ಫ್ರೆಂಡ್ ನಂಗಲ್ಲೋ ಫೀಲಿಂಗ್ಸ್ ಶೇರ್ ಹಾಕ್ರವ್ರ ಆಲ್, ನಂಗಲ್ಲೋ ಕಷ್ಟತೆ ಅರ್ಥ ಹಾಕ್ರವ್ರ ಆಲ್, ನಂಗ್ ಸಪೋರ್ಟ್ ಸಿಸ್ಟಮ್ ಆಯ್ತುಳ್ಳೋರ ಆಲ್, ನಂಗೆ ಮೋಟಿವೇಟ್ ಹಾಕ್ರವ್ರ ಆಲ್, ಹಿಂಗನ್ನೆಲ್ಲ ಐತಿಕ್ರಿ ಬೆಸ್ಟ್ ಫ್ರೆಂಡ್ ಡೆಫಿನೇಷನ್ ಐತಿ ಅಂದ್ರೆ ಹೆಂಗೆ ನಂಗಲ್ ಎಲ್ಲಾತು ಶೇರ್ ಹಾಕ್ರಂಗ ನಂಗಲ್ಲೋ ಸಿಬ್ಲಿಂಗ್ಸ್, ನಂಗಲ್ಲ ಖುದ್ದು ನಂಗಲ್ಲ ಬ್ಲಡ್ ಸೇಮ್ ಬ್ಲಡ್ ಫ್ಲೋ ಅವರು ನಂಗಲ್ಲ ಸಿಬ್ಲಿಂಗ್ಸ್ ರೆಂಡಿ ಬೆಟರ್ ಬೆಸ್ಟ್ ಫ್ರೆಂಡ್ಸ್ ಆರ್ ನಂಗೆ. ಇದು ಒಂದು ತಿಂಕ್ ಹಾಕೋರು ಕ್ಲಿಯರ್ ಐತಿ ಈ ಬಿಸಿ ಎತ್ತು ಚೆಂತ ನಾನು ಈ ಸೆಷನ್ ರೂಡಾಗಿ ಎಂಡ್ ಹಾಕ್ರೆ. ನಾನು ಚಂದ ಪಲ್ಕ ನಿಂಗೆ ಕ್ಲಿಯರ್ ಐತಿ ಅರ್ಥ ಐತಿಕ್ರು ಬೇರ್ಕಿರೆ, ಇದ್ರ ಅರ್ಥ ಮಾತ್ರ ಇದ್ರೆ ಅನಲೈಸ್ ಹಾಕೋರು ಇಂಪ್ಲಿಮೆಂಟ್ ಹಾಕೋರು ಆ ಲೈಫಲ್ಲಿ ಚೇಂಜ್ ಕೊಂಬರು ಆ ರೋಲ್ ಮಾಡೆಲ್ ಅವರು ಐಡಿಯಲ್ ಬ್ರದರ್ ಅವರು.
1: ಶ್ರೋತೃಗಳೇ, ಇತ್ತರ್ತೋಲ್ ಇಪ್ಪರ್ತಿಗೆ ಕಣ್ಣೂರ್ಲು SKSM ಪ್ರೋಗ್ರಾಮ್ಲು ನಂಗಲೆ ಅವತ್ತಿರೋಂಗ್ಲೊಟ್ಟಿಗೆ ನಂಗ ಹೆಂಗನಿಕ್ಕನು ನಂಗ ಆರ್ ಬೆಸ್ಟ್ ಫ್ರೆಂಡ್ ಹಾಕೋನು ಈವರು ಬಿಸಿಯತ್ತಲ ಮುಂಡೆದಾಯು ಮೊಹಮ್ಮದ್ ಆತೀಶ್ ಸರ್ ಅಯಲ್ಡ ಪಲಕ ಕೇಟೊಂಡ್ ಬಂದಾರೆ ಕೇಟೊಂಡಿಕರು ಇದು ರೇಡಿಯೋ ಸಾರಂಗ್ 107.8 FM ಇದು ರಂಗ್ ರಂಗ್ರು ಜೀವನ.

നിത്യജീവന്റെ നിസ്സാരം യക്ഷഗാനത പ്രസാര ശ്രീകൃഷ്ണ യക്ഷസഭദ്ലി സംയോജിത ജന്മമോക്ഷ ഭാഗവതരു ഗിരിഷ് ഐക്യ പദവു ഹൊസമൂല്യ ഗണേഷ് ഭട്ട് മധ്വതയുടെ പദ്മജ്ഞാനരാം ഭട്ട് ചെഞ്ചൈന്റെ ലോകേഷ് കണ്ടിൽ മണിമുണ്ട ശാസ്ത്രി കാലാലനേമി ശിവ ശിവപ്രസാദ് ഭട്ട് വിഷ്ണു